പിന്നെ കുചിത് അംബാറു കുചിത് കംബാവ് വി തക് വ്യാത് ബാൻ ചരോ ബാൻ ക്രുപ് ക്രുവാൻ വിചേത ക ക ക ക ക യു യു